കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവ് നിന്നെ തിരികെ വിളിക്കും. എത്ര കഷ്ടം വന്നാലും വിട്ടിച്ചു പോകാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. കൈപിടിച്ച് പ്രോമിസ് ചെയ്തവരും ഐ ലവ് യു പറഞ്ഞവരും എസ് എം എസ് അയച്ചവരും ചാറ്റ് ചെയ്തവരും രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചവൻ മാറിപ്പോകും. യേശു ഒരിക്കലും നമ്മെ വിട്ടു മാറിപ്പോലെ കലോൺ കോയർ തരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാണ്.